എവരെങ്കിൽ മൂന്ന് തക്കായി ബുരികശി തവുകാ തളുവമു മലായകത്തും എവരെങ്കിൽ മറുഹിപ്പവാ ഹിന്ദു എവരെങ്കിൽ ഹാലുവാനി കൊംഫദേ കുംഹിയേ.

റസൂലായെങ് ഈമാമുമട്ടക്ക് അതി എകലേ ഗഫാനൻ നസ്രു വെരുമഷായ് എകലേ ഗഫാനം മാക്കും ഹിതുമട്ടക്ക് അതി എകലാംഗ്യ ഹിന്ദുനായി ഹവീരു തിയബാമീഹും തസ്ബീഹ് ദെന്നുമട്ടക്കേ.

0: عليه الله فسيؤتيه اجرا عظيما.
1: ഹമകശ്വരം കലേഗഫാന ബയഅത് ഹിഫാമീഹു ബയഅത് ഹിഫാകം കശ്വരി അല്ലാഹശേ അല്ലാഹുഗെ യദ് ഖുദ്രെ ഫുളുവണി എവരെങ്കെ ഐത്തകവ്രെ മതീഗെ ഫഹെ അഹദു ഉവാലാ ഫിമീഹാ ദന്നാഷ് ഫഹെ മീഹാ അഹദു ഉവാലാ കം കശ്വരി ഏനാഗെ അമില്ല നഫ്സുഗ മച്ചശെ അതി എഖമെഗ്ഗെ മച്ചം എമീഹകു അല്ലാഹ വിഫാവാ അഹദു ഫുദ്ദാ ഫിമീഹാ ദന്നാഷ് ഫഹെ അല്ലാഹു എമീഹക ബൊഡു വെഗംവാ ധർമ്മ ദിവ്വാനതേ.

രംഗ മൂന്ന് തകായ് ബുരികഷി തൗഗാ തളുവമു മലായകതും എവരംഗ മർഹിപ്പവാ ഹിന്ദു എവരംഗ ഹാലുവാനി കുംഫദേ കുംഭിയേ.

ആയി മുഅ്മിൻ അംഹനു എകലാംഗെ സ്വർഗ്ഗതക വിദ്ദുമട്ടകെ എതാംഗെ ദശം ഫെൻകോർതം ഹിംഗ ഹിംഗാ ഹുരേ എതാംഗ എവരെ അബദ ദെമിതിബേ ഗതുഗെ അതി എവരെ കുഫാഫതം എവരെ കിബൈം ഫുസ്സെവുമട്ടകെ അതി ബൊഡുവെഗം വാ നസീബ് ലിമെ കംഗ അള്ളാഹുഗെ ഹദ്രത്തുഗാ എകന്തവ്യേ.

കുലദാനവകൻവാ അഹിംകമവേ ഹമകശ്വരും അള്ളാഹു ഏകം ദനവടിഗം വേ കൊമ്മെ കമഗ്ഗെ മച്ച കുലദും വന്ത കലൗകംഗാ അള്ളാഹു ഒടിഗം വേ.

0: അതി കലേഗെഫാനു എവരെന്നം ഇൻസാറു കുറെവ്യസ് നുവത എവരെന്നം കലേഗെഫാനു ഇൻസാറു നുകുറെവ്യസ് എവരെന്നം ഹമഹമ വെഗെംവേ എവരെങ് ഈമാനെൻ നുവാനെതെ إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم
1: كاليغي فانو انزار كوروا كان كشوري قرآن تبعوه غيبوغا رحمن وانت رسكالانجيا بروتوا ميها أشي ഫഹെ എമീഹായ ഫാഫ ഫുസ്സെവുമായി ദീലതി ദരുമൈൻ ഹുരി കമുഗെ ഉഫാവെരി ഖബറു കലേഗെ ഫാനു ദെവ്വാഷെ
0: ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ
1: ഹമ കശവറും മറുവെഫാവാ മീഹും അലുന്തിരുവണീ തിമൻ റസ്കലാങ്കേ അതി എവരെങ് ഇസ്കൊഫാവാ അമലുതക്കായി എവരെങ്കെ ഫഹദ് ദൂക്കൊഫാ ദിയ അസറുത തിമൻ റസ്കലാങ്കെ ലിവ്വമെ അതി കൊമ്മെ കമെമ്മെ ബയാം വെഗെംവാ ഫൊതെഗ്ഗാ തിമൻ റസ്കലാങ്കെ ഹിമെ നുവ്വീമേ

അതി ത്യബാമീഹുണ്ണ റഹ്മ ലെവ്വു മട്ടക ത്യബാമീഹുങ്കെ കുരിമതീഗാവാ തണായി ത്യബാമീഹുങ്കെ ഫഹതുഗാവാ തണ ബിരുവെത്തിവെ റക്കാതിരി വാഷേ എവരെന്നങ് അംഗവാഫി നമ എവരെങ് ഫുരഗസ്ദീ എമ്പുരിദേ.

ഫിയത ദമാലാഗിനായ് അതി ഫിയത ലപ്പാലാഗിങ് എവരെങ്ക മതീഗ ഉദുഹി ഉളേ ദൂണിതക എവരെങ് നുബലനീ ഹെയ്യെ റഹ്മാനുവന്ത റസ്കലാങ്കെ മെനുവി എ തകെതി വെട്ടുണ നുദീ നുഹിഫഹട്ടവത്തെ ഹമ കഷവറും എ കലാങ്കെയി ഹുരിഹാ എച്ചെ മൊള ബല്ലവാ ഒടിഗെംവാ റസ്കലാങ്കെ.